കളച്ചയ്യമായ മുക്തി വന്നാക്കളച്ചയ്യമായ മുക്തി വന്നാക്കാക്കെ ബടദാർത്തിത്തമ്മ.